വേവ്സ് ഒ ടി ടി പ്ലാറ്റ്ഫോം, മണി ന്യൂസ് ഓൺ എയർ ആപ്പ് സഹിത 558 കിലോ ഹെർട്സ് വർ ആകാശവാണി മുംബൈച്ചി അസ്മിത വാഹിനി ശ്രോതേ ഹോ ആപ്പൺ ഐക്ത ആഹ് സന്ധ്യാകാളച്ച 7:15 വാജലേലെ ആഹ് തഥാ വൃത്ത വിശേഷ്.